0: ശിവരഞ്ജനി. നന്ദി, വടക്കം രാജാ.
1: സൗകര്യ എന്തുകൊണ്ട് സിറപ്പിട്ട ഉങ്ങൾക്കും അന്നയുടെ തിരുവുരൽ കിടക്ക വേണ്ടി അന്നയും പ്രാർത്ഥിച്ച് ഇവിടെ വരുവോ. നന്ദി. അൻപു ഉറവുകൾ കേട്ടുകൊണ്ടിരുപ്പത് ഡെൻമാർക്ക് ഉരണ്ടാപതി എഴുന്തരളി അടിയാറിൽ കരൾ പാലിച്ചു കൊണ്ടിരിക്കും അന്നയ അബ്രാമി വാസുകി തായനുടേ അവതാരം അത്ഭുതമെന്നും സിറപ്പ് നികഴ്ച്ചി പ്രതി വെള്ളിക്കിളം ഇതോറും 4 മണിയിലിരുന്ന് 5 മണി വരെ വാനലയിൽ വലം വന്നു കൊണ്ടിരിക്കേണ്ടത് അന്നയുടേ അത്ഭുതമും അവതാരം. ഇന്ന നേരത്തിൽ സഹോദരി ധർമ്മവതി അമ്മ വന്നിരിക്കണ്ട. സഹോദരി ധർമ്മവതി അമ്മ നല്ലമായിരിക്കീങ്களா? எழுதுங்க எழுதிருவேன். சத்தம் கூடாது இதுல வந்து சத்தம் குறைய இது நீங்க சாங்க பாட்டை இந்த இன்றைக்கு அடுத்த முறை பார்ப்போம்.
2: நன்றி ஐயா. எல்லா எல்லா சக்தியோடும் அபிராமி அம்மா வர பாட.
1: ஓகேம்மா.

ഇനിയൊരു പിറവി എടുത്താലും മുടിയാതെ. ഇതെല്ലാം കടവുളാല കൊടുക്കപ്പെട്ട വരം.